ശ്രോതൃഭ്യാപ്സം ഫിലിം സംഗീത കാര്യക്രമം ഇന്ദ്രധനുഷ് ഹം ആകാശവാണി കെ അൽമുറ കേന്ദ്ര സെ ബോൾ രേ ഹെ അബ് ലീജിയെ പ്രസ്തുത ഹെ കാര്യക്രമം സുഗമ സംഗീത ആയി പഹലെ സുനത്തെ ഹെ ഗുലാം അലി കോ കലാം മലിക് ഗുംനാം കാ ഹെ